0: கேட்ட பாடலுடன் நிறைவு பெற்றது திரைகானம். அடுத்த அறிவிப்பு தொடர்கிறது.
1: கூட்டுகாரி. பிரிய ശ്രോതാക്കൾക്ക് കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാരിയിൽ നമ്മോടൊപ്പം ഉള്ളത് നിഷിലെ പ്രിൻസിപ്പൽ ഇൻചാർജും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഗ്രി എച്ച് ഐയുമായ ഡോക്ടർ രാജീഗോപാലാണ്. രാജീഗോപാലുമായി സംസാരിക്കുന്നത് സെവിൽ ജിഹാൻ.
2: നമസ്കാരം മാഡം.
3: നമസ്കാരം.
2: ആംഗ്യഭാഷ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ സംസാര ഭാഷ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്ത് സംസാരിക്കുന്നതും ആംഗ്യഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യസ്തമാണ്. ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കണമെങ്കിൽ കുറച്ചെങ്കിലും ഇൻട്രസ്റ്റ് വേണം. അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്.
3: ഞാൻ നിഷിൽ ജോയിൻ ചെയ്തത് 1998 പത്രത്തിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് നിഷിൽ അപ്ലൈ ചെയ്യുന്നത്. ആസ് എ പ്രീ സ്കൂൾ ടീച്ചർ, കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ജോലിക്ക് വേണ്ടിയായിരുന്നു ഞാൻ അന്ന് അപ്ലൈ ചെയ്തത്. ആ അഡ്വർടൈസ്മെന്റും ഒരു വ്യത്യസ്ത രീതിയിലുള്ള സാധാരണ കാണുന്ന അഡ്വർടൈസ്മെന്റ് അല്ല. ഒരു പെൺകുട്ടിയുടെ പടമായിരുന്നു. ആ കുട്ടിയുടെ ചെവിയിൽ ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ടായിരുന്നു. പോക്കറ്റ് മോഡൽ ഹിയറിംഗ് എയ്ഡ്സ് ആയിരുന്നു ആ അഡ്വർടൈസ്മെന്റിൽ ആ കുട്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വി ആർ ലുക്കിംഗ് ഫോർ ടീച്ചേഴ്സ് ഹു വോണ്ട് ടു മേക്ക് എ ഡിഫറൻസ്, ഇതായിരുന്നു അതിന്റെ ക്യാപ്ഷൻ. ശരിക്കും പറഞ്ഞ അഡ്വർടൈസ്മെന്റ് കണ്ടപ്പോൾ എനിക്ക് ക്യൂരിയസ് ആയി. കാരണം ഞാൻ ഈ ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തരം കോഴ്സോ ഒന്നും ചെയ്ത വ്യക്തിയല്ല. ഐ ജസ്റ്റ് ഹാഡ് ഡൺ മൈ ഗ്രാജുവേഷൻ, പിന്നെ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാൻ അപ്ലൈ ചെയ്തതാണ്. അവിടെ ഇന്റർവ്യൂവും വ്യത്യസ്ത രീതിയിലാണ്. മൂന്ന് തരം ഇന്റർവ്യൂ ആയിരുന്നു അറ്റൻഡ് ചെയ്തത്. ഒന്ന് നമുക്കൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഫിസിക്കലായിട്ട് രണ്ട് കേൾവി കുറവുള്ള കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഇങ്ങനത്തെ കേൾവി കുറവുള്ള കുട്ടികളായിട്ട് മീറ്റ് ചെയ്യുന്നതും ഒക്കെ എന്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു. എന്റെ പഠന ജീവിതത്തിൽ കേൾവി കുറവുള്ള ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇവരെങ്ങനെയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആംഗ്യഭാഷയാണ് ഇവരുടെ ഭാഷ എന്നൊന്നും ഒട്ടും അവയർ അല്ലാതെയാണ് ഞാൻ അന്ന് നിഷിൽ ചെന്നത്. പക്ഷെ കൊച്ചുകുട്ടികളായിരുന്നു, 3 years and 4 years ആയിട്ടുള്ള രണ്ട് കൊച്ചുകുട്ടികളാണ്. ഒരു കുട്ടിയോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറഞ്ഞു, കാരണം അന്ന് പേരന്റ് ആ കുട്ടിക്ക് ഇംഗ്ലീഷാണ് ഓപ്റ്റ് ചെയ്തത്. മറ്റൊരു കുട്ടിക്ക് മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ കൊച്ചുകുട്ടികളുടെ അടുത്ത് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ത്രൂ പ്ലേ ആണ്. അപ്പൊ ഞാൻ അവരുമായിട്ട് കളിച്ചു. ആ പ്ലേയിൽ കൂടെ ഞാൻ ഉപയോഗിച്ച ഭാഷ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സാധാരണ കുട്ടികളെ പോലെ തന്നെയാണ് അവർ നമ്മളുടെ അടുത്ത് റെസ്പോണ്ടും ചെയ്യുന്നത്. എനിക്ക് ആംഗ്യഭാഷ ആ സമയത്ത് അറിയത്തില്ലായിരുന്നു. ഞാൻ സംസാരിച്ചു തന്നെയാണ് അവരുമായിട്ട് കളിച്ചത്. അവരും റെസ്പോണ്ട് ചെയ്തു. അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് തോട്ട് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടായിരുന്നു ബോർഡിലുള്ള ഇന്റർവ്യൂ, പിന്നെ എന്നെ ടീച്ചറായിട്ട് സെലക്ട് ചെയ്യുന്നതും. നമ്മളെ പിന്നെ അവിടെ കയറിയതിനു ശേഷം ചെന്നൈയില് ബാലവിദ്യാലയം എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 3 months ട്രെയിനിങ്ങിന് വിട്ടു. അപ്പോഴാണ് ഇതൊരു ഹോൾ ഓൾ ടുഗെദർ ഒരു ഡിഫറെന്റ് തിങ് ആണ്. ഞാൻ വിചാരിച്ചതുപോലെ അത്രയും എളുപ്പത്തിൽ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എല്ലാം ക്ലാസ്സും നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഏത് ലാംഗ്വേജ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഏത് വൊക്കാബുലറി ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സോടെ നമുക്ക് ക്ലാസ് പോയി എടുക്കാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് കാഷ്വലി പോയി അങ്ങനെ എടുക്കാൻ പറ്റുന്ന ക്ലാസ് കൊച്ചുകുട്ടികളല്ലേ. അപ്പൊ നമുക്ക് അന്ന് ആ സമയത്ത് 1:1 ഉണ്ടായിരുന്നു. ഇപ്പൊ ഇംഗ്ലീഷ് ഒക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിട്ട് ഓപ്റ്റ് ചെയ്ത പേരൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ക്ലാസ് ഫുൾ ഇംഗ്ലീഷിലായിരിക്കും കൈകാര്യം ചെയ്തത്, ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുന്നത്. അപ്പൊ അന്ന് ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്യുന്ന പേരൻസ് വളരെ കുറവാണ്. കൂടുതലും കാരണം അവരവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയിട്ടാണ്. വീട്ടില് അപ്പനോ അമ്മമ്മയും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കുന്നവരല്ലെങ്കിൽ മിക്ക പേരൻസും മലയാളത്തിലായിരിക്കും കംഫർട്ടബിൾ. മലയാളമാണെങ്കിൽ നമുക്കൊരു ക്ലാസ്സിൽ 1:4 റേഷ്യോയിലാണ് പോകുന്നത്. നമ്മളിപ്പോഴും നമ്മുടെ ഏർലി ഇന്റർവെൻഷൻ പ്രോഗ്രാമും പ്രീ സ്കൂളും ഒക്കെ നടത്തുന്നത്. പിന്നെ അഫ്കോഴ്സ് ഇപ്പൊ ടെക്നോളജി ഒക്കെ ഒരുപാട് അഡ്വാൻസ് ആയിട്ടുണ്ട്. നമ്മുടെ പഠന രീതികളൊക്കെ മാറിയിട്ടുണ്ട്. ഒരുപാട് കോക്ലിയർ ഇംപ്ലാന്റ്സ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അതൊരു സർജറിയാണ്. ആ സർജറി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓഡിറ്ററി വെർബൽ തെറപ്പിയാണ്. അപ്പൊ അത് 1:1

0: പിന്നെ ഗ്രൂപ്പ് തെറപ്പിയും ഒക്കെ ഉണ്ട്. ഈ തെറപ്പി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലാംഗ്വേജ് തെറപ്പിയാണ്. സ്പീച്ച് കറക്ഷൻ ഒക്കെ പിന്നെയാണ് വരുന്നത്. ലാംഗ്വേജ് ഇല്ലാതെ സ്പീച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ലാംഗ്വേജ് എങ്ങനെയാണ് ഇവർക്ക് ഡെവലപ്പ് ചെയ്യുന്നത്? സാധാരണ കേൾക്കുന്ന കുട്ടികളെ പോലെ തന്നെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവർക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണം. റിസെപ്റ്റീവ് ലാംഗ്വേജും വേണം, എക്സ്പ്രസീവ് ലാംഗ്വേജും വേണം. അതുപോലെ തന്നെ 6 വയസ്സ് വരെയാണ് ആ പ്രീ സ്കൂളിൽ കുട്ടികൾ ഉണ്ടാവുക. അപ്പൊ 6 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടിക്ക് എഴുത്തും വായനയും എല്ലാം ഉണ്ടാവണം.
1: അപ്പൊ സാധാരണക്കാർ നമുക്കുള്ള ഒരു സംശയം എന്ന് വെച്ചാൽ ഇവരോട് എങ്ങനെയാണ് മനസ്സിലാക്കി കൊടുക്കുന്നതെന്ന്. ഫോർ എക്സാമ്പിൾ, ഒരു ആൽഫബറ്റോ
0: നമ്മൾ തുടക്കത്തിൽ, നമ്മൾ ആൽഫബറ്റ്സ് ഒന്നും നമ്മൾ തുടക്കത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാറില്ല. 6 മാസമുള്ള കുട്ടി വരെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ 6 മാസത്തിലൊക്കെ കുട്ടികൾ വരുമ്പോ അവർ കൂടുതലും അവർ ഉറങ്ങുവാണ് ക്ലാസ്സിൽ. പിന്നെ ഫീഡിങ് നടക്കും, പക്ഷെ നമ്മൾ കളിക്കുകയാണ്. ത്രൂ പ്ലേ ആണ് നമ്മൾ ഒബ്ജക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ പന്തായിരിക്കും. അപ്പൊ പന്ത് വൊക്കാബുലറി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പന്തിനെ കുറിച്ചായിരിക്കും പറയുന്നത്. പന്ത് ഉരുട്ടി തരട്ടെ, ആ പന്ത് നോക്കൂ എന്ത് ഭംഗിയാണ്, പന്ത് വേണോ? അപ്പൊ ഈ പന്ത് പല പ്രാവശ്യം ഞാൻ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുവാണ്. കുട്ടി അവിടെ ഐഡന്റിഫൈ ചെയ്യുവാണ്, ആ പന്ത്, ഈ ഒബ്ജക്റ്റിനെയാണ് പന്ത് എന്ന് പറയുന്നത് എന്ന് ആ കുട്ടി അവിടെ ഐഡന്റിഫൈ ചെയ്യുവാണ്. അതുപോലെ തന്നെ പേരൻസ് വളരെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ഈ പ്രോഗ്രാമില്. നമ്മളിവിടെ 1 മണിക്കൂറാണ് ട്രെയിനിങ് അല്ലെങ്കിൽ ക്ലാസ് നടത്തുന്നത്. ഇത് കുട്ടിക്ക് വേണ്ടിയുള്ള ക്ലാസ് അല്ല, ഇത് പേരന്റിനെ നമ്മൾ എക്വിപ്പ് ചെയ്യുവാണ് ഇതെങ്ങനെയാണ് ഈ ലാംഗ്വേജ് കൊടുക്കുന്നത്. സാധാരണ പേരൻസ് ഒരു കേൾവി കുറവുള്ള കുട്ടി ആവുമ്പോഴത്തേക്ക് സംസാരം അവിടെ അങ്ങ് നിൽക്കുകയാണ്. ഇനി സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ, കേൾക്കുന്നില്ലല്ലോ. സൈക്കോളജിക്കലി അവർ ഒരുപാട് ഡിപ്രഷനിൽ വരെ പോകുന്ന പേരൻസ് ഉണ്ട്. എന്റെ കുടുംബത്തിൽ ആർക്കും ഇല്ല, എന്തുകൊണ്ട് എന്റെ കുട്ടിക്ക് ഇങ്ങനെ കേൾവി കുറവ് വന്നു, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, അവന്റെ ഭാവിയെ കുറിച്ചുള്ള ചിന്ത. അപ്പൊ ഇങ്ങനെ നമുക്ക് പഠിപ്പിച്ചെടുക്കാം. സാധാരണ കേൾവി ഉള്ള കുട്ടികളെ പോലെ തന്നെ ഇവരെ പഠിപ്പിക്കാം, ഭാഷ അവർക്ക് ഡെവലപ്പ് ചെയ്യാം, എഴുത്തും വായനയും ഒപ്പം നടക്കും. എല്ലാ കാര്യങ്ങളും ഈ ട്രെയിനിങ്ങിൽ കൂടെ ചെയ്യാൻ സാധിക്കും എന്നുള്ള പേരൻസിനൊരു അവയർനെസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ പേരൻസ് ക്ലാസ്സിൽ ഇരിക്കുന്നു, പേരൻസ് ഇല്ലാതെ നമ്മൾ ക്ലാസ് എടുക്കത്തുമില്ല. കാരണം വീട്ടിൽ പോയിട്ട് പേരൻസ് ആണ് കുട്ടിയോട് കൂടുതൽ സമയം ചെലവാക്കുന്നതും കൂടുതൽ സംസാരിക്കേണ്ടതും. ഈ ഒബ്ജക്റ്റീവ്സ് റിയലൈസ് ചെയ്യാനായിട്ട് അവരാണ് പാർട്ട്ണർഷിപ്പ് ഉള്ളത്. ആ ക്ലാസ്സിലുള്ള സമയമാണ്, മേ ബി 1 hour. ഏജ് പ്രോഗ്രസ് ചെയ്യുന്ന അനുസരിച്ച് മാക്സിമം 4 to 5 hours ഒക്കെ ഉണ്ടാവും. ഒരു ഫുൾ ഡേ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ രാവിലെ 2 hour, ഉച്ചയ്ക്ക് 2 hour, അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ അതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഈ എല്ലാ ആക്ടിവിറ്റീസും ഗോൾസും എല്ലാം ഓറിയന്റ് ചെയ്യുന്നത് ഈ വൊക്കാബുലറി ഡെവലപ്മെന്റും അതിനൊപ്പം തന്നെ ലാംഗ്വേജ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടെയാണ് ചെയ്യുന്നത്.
1: ഇപ്പൊ പറഞ്ഞു പേരൻസിനെ കൂടിയിരുത്തിയിട്ടാണ് ഈ ക്ലാസ്സസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. പൊതുവിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇപ്പൊ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ, ഇനി ഞാൻ എന്ത് സംസാരിച്ചിട്ട് എന്താണ് കാര്യം. ഇപ്പൊ പറഞ്ഞ കൊറേ കാര്യങ്ങൾ, അതായത് ഡിപ്രഷനിലേക്ക് പോവുക, പലപ്പോഴും കറക്റ്റ് സമയത്ത് പേരൻസ് ഇന്റർവെൻഷൻ നടത്തിയാൽ ആ കുഞ്ഞിനെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള പേരൻസിനോട് മാഡത്തിന് എന്താണ് പറയാനുള്ളത്?
0: ഞാൻ ജോയിൻ ചെയ്ത സമയത്തൊന്നും ഇത്രയും ഒരു റീച്ചോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ അവൈലബിൾ അല്ലായിരുന്നു. പേരൻസ് തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് ചിലപ്പം ലേറ്റ് ആയിട്ടായിരിക്കും. എന്റെ കുട്ടി കേൾക്കുന്നുണ്ടോ, എന്തോ കേൾവിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് തിരിച്ചറിവ് വീട്ടിൽ തന്നെ ഉണ്ടാവുന്നത്. കിട്ടുന്ന ഒരു ഇംപ്രഷൻ അവര് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഹോസ്പിറ്റൽസിൽ പോകുന്നത്. അപ്പൊ അവിടെ ഹിയറിംഗ് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടായിരിക്കും കൺഫേം ചെയ്യുന്നത്. നേരത്തെ ഒന്നും ഡോക്ടേഴ്സിനും ഈ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ലാംഗ്വേജ് അക്വയർ ചെയ്യാൻ ഒരു ക്രിട്ടിക്കൽ പീരിയഡ് ഉണ്ട് എന്ന് അധികം ഫോക്കസ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഡോക്ടേഴ്സും വളരെ അവെയറാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഗിവിംഗ് ലാംഗ്വേജ് ബിഫോർ ദ ക്രിട്ടിക്കൽ പീരിയഡ്. ക്രിട്ടിക്കൽ പീരിയഡ് എന്ന് പറയുന്നത് ലാംഗ്വേജ് അക്വിസിഷന് വേണ്ടി 3 years അല്ലെങ്കിൽ 4 years തന്നെ ഐഡന്റിഫൈ ചെയ്ത് കുട്ടിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് ഫിറ്റ് ചെയ്തിട്ട് ലാംഗ്വേജ് തെറപ്പി അല്ലെങ്കിൽ ലാംഗ്വേജ് സെഷൻസ് ഏർലി ഇന്റർവെൻഷനിലോട്ട് നമ്മൾ കുട്ടിയെ ചേർക്കണം. എന്നാലേ നമുക്ക് ലാംഗ്വേജ് അക്വയർ ചെയ്യാൻ, സ്പോക്കൺ ലാംഗ്വേജ് അക്വയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 4 years അല്ലെങ്കിൽ 5 years അല്ലെങ്കിൽ 6 years കഴിഞ്ഞിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുവാണെങ്കിൽ, ചിലപ്പോൾ സാധാരണ പേരൻസ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അംഗൻവാടി സ്കൂളിലായിരിക്കും കൊണ്ടുവിടുന്നത് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും പ്ലേ സ്കൂളിലൊക്കെ ആയിരിക്കും. അവിടെ ടീച്ചർ ആയിരിക്കും ഐഡന്റിഫൈ, പേര് വിളിക്കുമ്പോൾ കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നില്ല, അപ്പൊ ടീച്ചർ കൊടുക്കുന്ന ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ ലേറ്റ് ആകുമ്പോഴത്തേക്ക് ലാംഗ്വേജും ഡിലേ ആവുകയാണ്. ഈ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മൈൽസ്റ്റോൺസും ഡിലേ ആവുകയാണ്. കുട്ടി വളരുന്നു, പക്ഷെ അവന്റെ വളർച്ച അനുസരിച്ച് അവന്റെ ഭാഷ ഡെവലപ്പ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ വളരെ ഇന്റൻസീവായിട്ട് പെർപ്പസ്ഫുള്ളി കൊടുക്കുന്ന ഒരു തെറപ്പിയാണ്. അപ്പൊ പേരൻസും ഇങ്ങനെ കേൾവി കുറവ് ഉണ്ടെന്ന് സംശയിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൺഫേം ആക്കണം. എന്നിട്ട് ആ കുട്ടിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഹിയറിംഗ് ലോസ് അനുസരിച്ചുള്ള ഹിയറിംഗ് എയ്ഡ്സ് ഫിറ്റ് ചെയ്യുക. എത്രയും

പെട്ടെന്ന് ഒരു ഏർലി ഇന്റർവെൻഷൻ സെന്ററിലോ അല്ലെങ്കിൽ ഈ ട്രെയിനിങ് കൊടുക്കുന്ന ഏതെങ്കിലും സെന്ററിൽ കൊണ്ടുപോവുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് സ്റ്റേജസ് ഓഫ് ഗ്രീഫ് പേരൻസിനുണ്ടാവാം. ഫസ്റ്റ് കുട്ടിയായിരിക്കും അവരുടെ ഫാമിലിയിൽ ഇങ്ങനെ കേൾവി കുറവുള്ള കുട്ടി, അവന്റെ ഭാവിയെ കുറിച്ചൊക്കെ ചിന്തിച്ച് ഒരുപാട് ഗ്രീഫും ഒരു ഡിപ്രഷനൊക്കെ പോകുന്ന പേര്. അപ്പൊ ആ പേരൻസിനൊക്കെ നിഷിലാണെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. പേരൻസിനെയും കൂടെ ചേർത്ത് പിടിച്ച് തന്നെയാണ് നമ്മൾ പ്രോഗ്രാമിൽ കൂടെ ഈ കുട്ടിയെ ഒപ്പം തന്നെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ലോട്ട് ഓഫ് കൗൺസിലിംഗ് ഇസ് റിക്വയർഡ്. ഈ പ്രീ സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ അവൻ പോകുന്നത് ഒരു റെഗുലർ സ്കൂളിലാണ്. അവിടെ സാധാരണ സ്കൂളില് കുട്ടികൾ പഠിക്കുന്നത് പോലെ അവൻ അവിടെ ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ അവിടെയും പേരന്റ് സപ്പോർട്ട് കൊടുക്കൊണ്ടിരിക്കുന്നു. കാരണം നമ്മുടെ റെഗുലർ സ്കൂളിൽ സെറ്റപ്പിൽ ടീച്ചേഴ്സ് ഒന്നും ട്രെയിൻഡ് അല്ല ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. അപ്പൊ ഈ കുട്ടിക്ക് വേണ്ട ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് ടീച്ചറും അവെയർ ആയിരിക്കണം. അപ്പൊ നമ്മൾ അങ്ങനത്തെ സെഷൻസ് ടീച്ചേഴ്സിനും എടുത്തു കൊടുക്കാറുണ്ട്. സ്കൂൾസിൽ നമ്മൾ പോകാറുണ്ട്. നമ്മൾ പാംഫ്ലെറ്റ്സ് ഇഷ്യൂ ചെയ്യാറുണ്ട്. പിന്നെ ഈ കുട്ടികൾ വീക്കെൻഡ്സിന് നമ്മളുടെ നിഷിൽ തന്നെ പ്രോഗ്രാമിന് വരാറുണ്ട്. അവർക്ക് വേണ്ട ഉള്ള ലാംഗ്വേജ് സപ്പോർട്ട് അപ് ടു ഫിഫ്ത് സ്റ്റാൻഡേർഡ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ കോളേജിൽ, കോളേജിൽ ചെല്ലുമ്പം 40-45 സ്റ്റുഡൻസ് ആണ് നമ്മുടെ ഓരോ ക്ലാസ് സ്ട്രെങ്ത് തന്നെ. അപ്പൊ അവൻ അവിടെ എന്ത് മനസ്സിലാക്കുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു, അപ്പൊ അതവിടെയൊക്കെ ഫാമിലിയുടെ സപ്പോർട്ട് കൂടെ കുട്ടിക്ക് മുമ്പോട്ട് പോകുന്നുള്ളൂ. പേരൻസ് മനസ്സിലാക്കേണ്ടത് ഇതിപ്പോ ഏർലി ഇന്റർവെൻഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ പ്രീ സ്കൂൾ കഴിഞ്ഞോ, ഇനി അവന് ഒരു റെഗുലർ സ്കൂളിൽ സെറ്റപ്പ് കഴിഞ്ഞു, ഇനി എന്റെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു, അങ്ങനെയല്ല. ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് തന്നെയാണ്. അവനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും മാക്സിമം നമ്മൾ കൊടുക്കുക. ഡെഫിനറ്റ്ലി ആ കുട്ടി ബ്ലൂം ചെയ്ത് നല്ല രീതിയിൽ തന്നെ അത് വരും. അപ്പൊ അവൻ സംസാരിക്കുമ്പോ അല്ലെങ്കിൽ അവന് തിരിഞ്ഞു നോക്കി അമ്മ എന്ന് വിളിക്കുമ്പോ പേരൻസിന്റെ ഒരു ഇമോഷൻ ആണ്. ടീച്ചർ അമ്മ ആരാണ് അല്ലെങ്കിൽ അമ്മ എന്ന് കുട്ടി വിളിക്കുന്നത്, അതൊരു പേരൻസ് നമ്മളിട്ട് ഈ ഫെയർവെൽ സമയത്തൊക്കെ പറയാറുണ്ട്. അവൻ എന്നെ ആദ്യം അമ്മ എന്ന് വിളിച്ചപ്പോ ഞാൻ അനുഭവിച്ച ഒരു സന്തോഷം. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ കൊണ്ടുവരുമ്പോ എന്റെ മോന് സംസാരിക്കുന്നു കേൾക്കുന്ന കുട്ടികളെ പോലെ തന്നെ അവൻ എന്നെ അമ്മ എന്ന് വിളിക്കുന്നു, അപ്പ എന്ന് വിളിക്കുന്നു. എനിക്കൊരു നാച്ചുറൽ കോൺവെർസേഷൻ അവനുമായിട്ട് നടത്താൻ പറ്റുന്നുണ്ട്, റെസ്പോൺസ് എനിക്ക് കിട്ടുന്നുണ്ട് എന്നൊക്കെ കാണുമ്പോ തന്നെ നമുക്കും അതൊരു ഇൻസ്പിറേഷനാണ്. ക്ലാസ്സിൽ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കുട്ടി അത് മനസ്സിലാക്കി ഉത്തരം പറയുക, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പറയുക, അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു എൻകറേജ്മെന്റ് തന്നെയാണ്. നമ്മൾ റൈറ്റ് ട്രാക്കിലാണെന്ന്. ഇപ്പൊ അഥവാ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അഡീഷണൽ എഫേർട്ട് എടുത്താലേ അത് സംസാരിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം വേറെ ഏതെങ്കിലും ബുദ്ധിമുട്ട് കുട്ടിക്ക് ഉണ്ടോ എന്ന്. കേൾവി അല്ലാതെ ചിലപ്പം ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ള, പിന്നെ അല്ലാതെ ലേണിംഗ് ഡിസബിലിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുത്തും വായനയൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കേൾവി കുറവുള്ള കുട്ടികൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സാധാരണ ഹിയറിംഗ് എയ്ഡ്സ് ഉപയോഗിച്ചാൽ നമ്മുടെ ഹെയർ സെൽസ് വൈബ്രേറ്റ് ചെയ്യുന്നത്, ആ സൗണ്ട് ആണ് നമ്മുടെ ഓഡിറ്ററി നെർവ് വഴി നമ്മുടെ ബ്രെയിനിൽ എത്തിച്ചിട്ട് ആ റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ എന്നിട്ട് ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത് ആ രീതിയിലാണ്. ചിലപ്പോൾ നമ്മുടെ കോക്ലിയൽ അകത്തുള്ള പ്രോബ്ലം ആയിരിക്കത്തില്ല, ഇന്നർ ഇയറിലുള്ള പ്രോബ്ലം ആയിരിക്കത്തില്ല. ചിലപ്പം ആ നെർവ് ഫ്രം കോക്ലിയ ടു ബ്രെയിൻ ആ നെർവിന് പ്രോബ്ലം ആയിരിക്കും. അപ്പൊ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഡിവൈസ് യൂസ് ചെയ്താലേ ചെയ്തോളൂ. ചിലപ്പോൾ എന്തെങ്കിലും ന്യൂറോളജിക്കൽ പ്രോബ്ലം കാണും, നമ്മൾ അതും കൂടെ റൂൾ ഔട്ട് ചെയ്യണം. കേൾവി മാത്രമാണെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സൂട്ടബിൾ ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാംഗ്വേജ് തെറപ്പി അല്ലെങ്കിൽ ഈ ലാംഗ്വേജ് സെഷൻസ് ഏർലി ഇന്റർവെൻഷൻ പ്രോഗ്രാം പ്ലസ് പ്രീ സ്കൂൾ കഴിഞ്ഞാൽ അവർക്ക് സംസാര ഭാഷ സംസാരിക്കാൻ പറ്റും. പിന്നെ ഇതല്ല, ഈ ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു ഗ്രൂപ്പും ഉണ്ട്, സ്പീക്കിംഗ് ഡെഫ് സൈനിങ് ഡെഫ്. ഇങ്ങനെയാണ് ഇവരെ ക്ലാസിഫൈ ചെയ്യുന്നത് തന്നെ. സംസാരിക്കുന്ന കേൾവി കുറവുള്ള ആൾക്കാരും സൈൻ ചെയ്യുന്ന കേൾവി കുറവ് ആൾക്കാർ, രണ്ടും രണ്ട് ഗ്രൂപ്പ്സ് ആണ്. ഈ സൈൻ ചെയ്യുന്നവര് സാധാരണ ആ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുവാണെങ്കിൽ ഇവർ ഈ ഏർലി ഇന്റർവെൻഷൻ പ്രോഗ്രാമോ പ്രീ സ്കൂളിലോ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഇവർക്ക് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യുന്നത് തന്നെ ചിലപ്പോൾ 4 വയസ്സോ അല്ലെങ്കിൽ 3 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. ഇവര് സ്കൂളിൽ ചെല്ലുന്നത് ഡെഫ് സ്കൂളിൽ അല്ലെങ്കിൽ കേൾവി കുറവുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലോട്ടായിരിക്കും ചേർക്കുന്നത്. സ്പെഷ്യൽ സ്കൂൾസിൽ പഠിപ്പിക്കുന്നത് ടീച്ചേഴ്സ് സൈൻ ലാംഗ്വേജ് ട്രെയിൻ ടീച്ചേഴ്സ് കുറവാണ്. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരുടെ ഡിഫറെന്റ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പൊ ഒരു ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ രീതിയിലാണ്. ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർ ജെസ്റ്റേഴ്സ് യൂസ് ചെയ്യും, സ്പീച്ച് യൂസ് ചെയ്യും, ബോർഡിൽ എഴുതും, ഇങ്ങനെ പല മെത്തേഡ്സിൽ കൂടെയാണ് കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. അതൊരു മിക്സ്ഡ് മെത്തഡോളജി ആയതുകൊണ്ട് കുട്ടിക്ക് എത്രമാത്രം എത്തുന്നു, കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങൾ, എഴുത്തും വായനയും അതുകൊണ്ട് ഇക്വിപ്പ് ആവുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതാണ്. ആ ഒരു സിസ്റ്റത്തിൽ കൂടിയാണ് 12ാം ക്ലാസ് വരെ അവന് കടന്നു പോകുന്നത്. 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് വരുന്നത് പിന്നെ കോളേജ് പ്രോഗ്രാമിലോട്ടാണ്. കേരള യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആയിട്ട് നിഷില് 3 പ്രോഗ്രാംസ് ആണ്. ആ പ്രോഗ്രാംസിലോട്ടായിരിക്കും കുട്ടികൾ വരുന്നത്. അതായത് BSc കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ബാച്ചുലർ ഓഫ് ഫൈൻ ആർട്സ്, 3 സ്പെഷ്യലൈസേഷൻ ഉള്ള പ്രോഗ്രാമാണ്, അപ്ലൈഡ് ആർട്ട്, പെയിന്റിംഗ്, സ്കൾപ്ചർ, പിന്നെ ബാച്ചുലർ ഓഫ് കോമേഴ്സ്. ഈ 3 പ്രോഗ്രാംസ് ആണ്

0: നിഷിലുള്ളത്.
1: വേറൊരു കാറ്റഗറി പറഞ്ഞല്ലോ സ്പീക്കിംഗ്,
0: ആ സ്പീക്കിംഗ് ഡെഫ്
1: എങ്ങനെയാണ് അവരുടെ ഒരു
0: അവരുടെ ഒരു ഇതെന്ന് വെച്ചാല്, നമ്മുടെ നിഷിലുള്ളത് ഏർലി ഇന്റർവെൻഷൻ സെന്ററും പ്രീ സ്കൂളും ആണ്. നിഷിൽ തന്നെ ടെസ്റ്റിംഗ് സംവിധാനമുണ്ട്, നമുക്ക് ഓഡിയോളജി ഡിപ്പാർട്ട്മെന്റും ഉണ്ട്, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. അപ്പൊ ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിൽ പോയി ഇവരെ ടെസ്റ്റ് ചെയ്ത് ഇവരുടെ ലോസ് മനസ്സിലാക്കി സൂട്ടബിൾ ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് പ്രിസ്ക്രൈബ് ചെയ്തതിന് ശേഷം ഇവര് നമ്മുടെ ഏർലി ഇന്റർവെൻഷൻ സെന്ററിൽ, ഇഫ് ദേ ചൂസ് ടു കം, പേരന്റിന്റെ ചോയ്സ് ആണ്. നിഷ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബ്രാഞ്ചസ് ഒന്നുമില്ല, ട്രിവാൻഡ്രത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് വരുന്ന കുട്ടികൾ കോഴിക്കോട് ആവാം, മലപ്പുറം ആവാം, കാസർഗോഡ് ആവാം. അപ്പൊ അവിടുന്നൊക്കെ പേരൻസ് അവരുടെ ഫാമിലി അപ്രൂവ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പേരൻസ് രണ്ടുപേരും വർക്കിംഗ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു പേരന്റ് സ്റ്റോപ്പ് ചെയ്യണം, ഒന്നെങ്കിൽ അത് ടെമ്പററി ലീവ് എടുത്തിട്ട് ഒരു 6 വർഷം നമ്മുടെ കുട്ടിയുടെ ഒപ്പം തന്നെ ചെലവാക്കണം. അപ്പൊ വേറെ സിബ്ലിങ്സ് കാണും, ചിലപ്പോ അച്ഛന്റെ കൂടെ ആയിരിക്കും അവിടെ, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിനെ ഏൽപ്പിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അതൊക്കെ ഒരു ട്രോമയല്ലേ, പക്ഷെ ഈ കുട്ടിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി അത് അത്യാവശ്യവുമാണ്. അപ്പൊ ഇവിടെ 6 വയസ്സ് വരെയാണ് നമ്മൾ കുട്ടികളെ പ്രീ സ്കൂളിൽ നിർത്താറുള്ളത്. പ്രീ സ്കൂളിൽ 6 വയസ്സായ ഈ ഹിയറിംഗ് ലോസ് മാത്രമുള്ള കുട്ടിയാണെങ്കിൽ, വേറെ ഡിസബിലിറ്റീസോ അല്ലെങ്കിൽ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ, ഈ കുട്ടിക്ക് 6 വയസ്സായ കേൾവിയുള്ള കുട്ടികളെ പോലെ തന്നെ സംസാര ഭാഷ കാണും, എഴുത്തും വായനയും ആ വയസ്സ് പ്രായത്തിൽക്കാളും കൂടുതൽ കാണും. കാരണം നമ്മൾ അത്രയും ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്, മാത് സ്കിൽസും വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കും. അവരെ നമ്മൾ വിടുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ടായിരുന്നു. അത് ചോയ്സ് പേരന്റ് ആണ് ഏത് സ്കൂളിൽ ചേർക്കണം, അതിലൊന്നും നമ്മൾ ഇൻവോൾവ് ആവാറില്ല. ചിലപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കാം, മലയാളം മീഡിയം ആയിരിക്കും. അപ്പൊ ആ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്ക് അവന്റെ സമപ്രായ കുട്ടിയുടെക്കാളും അവൻ കുറച്ച് അറിയാം. അപ്പൊ അവന് അതൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ്, എനിക്ക് ഇതറിയാം, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ്. വായനയും അതുപോലെ, ബുക്സ് ഒക്കെ ഒരുപാട് വായിക്കുന്ന ഒരു സമയമാണ് പ്രീ സ്കൂളിലൊക്കെ. അപ്പൊ ബുക്സ് വായിക്കാനും പറ്റും, ആ പ്രായത്തിലുള്ള കുട്ടികൾ ഇത്രയും വായിക്കത്തില്ലായിരിക്കാം, അങ്ങനെയൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് എത്രയോ കുട്ടികൾ, നമുക്ക് നമ്മുടെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ തന്നെ മെഡിസിൻ പോയ 2 കുട്ടികളുണ്ട്. എഞ്ചിനീയറിംഗ് കോഴ്സസ് ആണ് കൂടുതലും കുട്ടികൾ ഓപ്റ്റ് ചെയ്യാറുള്ളത്. പിന്നെ അതുപോലെ ഗ്രാജുവേറ്റ് കോഴ്സസും ബി കോം സെലക്ട് ചെയ്യാറുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് സെലക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മുടെ പാസ്സായ 2 കുട്ടികൾ, ഒരാള് ആപ്പിളിൽ വർക്ക് ചെയ്യുവാണ്, ഒരാൾ മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യുവാണ്, രണ്ടുപേരും US-ൽ ആണ്. ഈ അച്ചീവ്മെന്റ്സ് ഒക്കെ ശരിക്കും പറഞ്ഞ ആസ് എ ടീച്ചർ എനിക്കിത് വളരെ ഇൻസ്പയറിംഗ് മൊമെന്റ്സ് ആണ്. സാധാരണ ഒരു കുട്ടിയുടെ, മെയിൻ സ്ട്രീം സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഫാമിലിയുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഈ കുട്ടികൾക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ 2 കുട്ടികൾക്ക് IES എക്സാമിനേഷൻ ക്ലിയർ ചെയ്തു, ലക്ഷ്മി പാർവതി, പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നൗ ദേ ആർ ഓൾസോ എംപ്ലോയിഡ് ഇൻ IAS ഓഫീസേഴ്സിന്റെ അതേ റിക്രൂട്ട്മെന്റിൽ തന്നെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരു പ്രൗഡ് ഫീലിംഗ് തന്നെയാണ്.
1: പൊതുസമൂഹത്തിൽ കേൾക്കുന്ന ഒരാളും കേൾവിക്കുറവുള്ള ഒരാളും, അപ്പൊ ഈ കേൾക്കുന്ന ആള് പൊതുസമൂഹത്തിൽ യാതൊരു ട്രെയിനിങ് ലഭിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കും? കാരണം അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും സൈൻ ലാംഗ്വേജ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു മിനിമം എന്ന് വെച്ചാൽ, ഒന്നും നമുക്കൊരു ട്രെയിൻഡ് അല്ലെങ്കിൽ കൂടിയും അവരെ നമ്മളോട് ചേർത്ത് നിർത്താൻ പൊതുസമൂഹത്തിലുള്ള യാതൊരു ട്രെയിനിങ് ലഭിക്കാത്ത ആളുകൾക്ക് എങ്ങനെ പെരുമാറാൻ സാധിക്കും?
0: ശരിയാണ്, സൊസൈറ്റിയിലോട്ട് ഈ ഡെഫ് ആൾക്കാർ പോകുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരെ അവർ മീറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ഡെയിലി ലൈഫിന്റെ പല കാര്യങ്ങൾ, പല ആവശ്യങ്ങൾക്ക്. ഇപ്പൊ എല്ലാവരും ട്രെയിൻഡ് ആവണം എന്നില്ല, അല്ലെങ്കിൽ ആംഗ്യ ഭാഷ അറിയാത്ത ആൾക്കാരായിരിക്കും. പക്ഷെ ഇപ്പം നമ്മുടെ ടെക്നോളജി അതുപോലെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ടെക്സ്റ്റ് മെസ്സേജസ് കാണിച്ച് നമുക്ക് റെസ്പോണ്ട് ചെയ്യാം, എഴുതി കാണിക്കാം. ആദ്യം ഞാൻ ജോയിൻ ചെയ്ത സമയത്തൊക്കെ എനിക്ക് വളരെ ക്യൂരിയസ് ആയിരുന്നു, ഈ കുട്ടികൾ എങ്ങനെയാണ് കടയിൽ പോയി സാധനങ്ങൾ വേണം എന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഈ ബസ്സിൽ എങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അവര് പറയും, നമ്മള് എഴുതി കാണിക്കും ഈ സ്റ്റോപ്പിലാണ് പോകേണ്ടത്, അല്ലെങ്കിൽ കടക്കാരന് ഇങ്ങനെ ലിസ്റ്റ് കൊടുക്കും ഈ സാധനങ്ങളാണ് വേണ്ടത്, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കും, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ത്രൂ ജെസ്റ്റേഴ്സ് ആയിരിക്കും കൂടുതലും, ജെസ്റ്റേഴ്സും ചിലപ്പോൾ ഇനഫ് ആയിരിക്കത്തില്ല. ചിലപ്പം സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഡെഫിനറ്റ്ലി ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ടെക്സ്റ്റ് തന്നെയാണ്, നമ്മൾ മെസ്സേജ് ഇട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് കാണിച്ചിട്ടൊക്കെ ആയിരിക്കും. വായനയും എഴുത്തും ഈ സൈനിങ് ഡെഫുകാർക്ക് ഒരു ചാലഞ്ച് തന്നെയാണ്. ഏർലി ഇന്റർവെൻഷൻ കഴിയാത്ത ആൾക്കാർക്ക് +2 വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും എഴുത്തും വായനയും അവർക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിരിക്കും. അതായത് 18 വയസ്സിൽ നമ്മുടെ നിഷിൽ വരുമ്പോഴത്തേക്ക് ഈ കുട്ടികൾക്ക് എല്ലാവർക്കും അവരുടെ ഹിയറിംഗ് ആയിട്ടുള്ള 18 വയസ്സായ ആളുടെ ഒരു കമ്പാരിസൺ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി അവർ കുറച്ചും കൂടെ താഴോട്ടായിരിക്കും, അത്രയും സ്കിൽസ് കാണത്തില്ല. ഇൻഫാക്ട് നമുക്ക് കുട്ടികൾ വന്നിട്ടുണ്ട് ABC പോലും എഴുതാൻ പറ്റാത്ത, 12-ാം ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്ന കുട്ടിയാണ്, പക്ഷെ ലെറ്റേഴ്സ് ഓഫ് ദി ആൽഫബറ്റ് പോലും അറിയത്തില്ല. അപ്പൊ കോളേജ് പ്രോഗ്രാമിന് വരുമ്പോൾ നമുക്ക് അവിടെ ABC പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു എൻട്രൻസ് എക്സാം ഒക്കെ നടത്തിയിട്ടൊക്കെയാണ് കുട്ടികളെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ, നമ്മൾ അങ്ങനെയൊക്കെയാണ് കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ തന്നെ പ്രോഗ്രാം നമ്മൾ കുറച്ചും കൂടെ മാറ്റിയിട്ടുണ്ട്. ആദ്യം 3 വർഷത്തെ പ്രോഗ്രാം ആയിരുന്നു, പിന്നെ നമ്മൾ 1 വർഷം കൂടെ ആഡ് ചെയ്തു, പ്രിപ്പറേറ്ററി ഇയർ എന്ന് പറഞ്ഞു.

0: പ്ലസ് ടു കഴിഞ്ഞു, പിന്നെ അവരൊരു പ്രിപ്പറേറ്ററി ഇയർ ഉണ്ട്. അവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് ഒൺലി ഇംഗ്ലീഷ്, മാത്ത് ആൻഡ് ISL. ISL സബ്ജക്ട് ആവാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് കേൾവിക്കുറവുള്ള കുട്ടികൾ വരുന്നത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, സ്റ്റുഡൻസ് കമ്മിങ് ഫ്രം ഓൾ പാർട്സ് ഓഫ് ഇന്ത്യ. കാരണം ഡിഗ്രി പ്രോഗ്രാംസ്, നമ്മൾ നിഷാണ് ഒരു പയനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡിഗ്രി പ്രോഗ്രാംസ് ഫസ്റ്റ് ഈ കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്തത് തന്നെ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്. അപ്പം അതുകൊണ്ട് നോർത്ത്, കർണാടക, തമിഴ്നാട്, അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. പിന്നെ നമുക്ക് നേപ്പാളിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട്. ഈ പ്രാവശ്യം നമ്മുടെ ബംഗ്ലാദേശിൽ നിന്ന് ഒരു കുട്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്ന കുട്ടികൾക്കൊക്കെ അക്കാഡമിക്സ് ട്രാൻസാക്ട് ചെയ്യാനായിട്ട് നമുക്കൊരു കോമൺ ലാംഗ്വേജ് വേണം. അപ്പൊ അവിടെ ISL, ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ആണ് സബ്ജക്ട് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രിപ്രിയർ പാസ് ആയാലേ സെക്കൻഡ് ഇയറിലോട്ട് പോകത്തുള്ളൂ, അത് മാൻഡേറ്ററി ആണ്.
1: സേഫ്റ്റിയുടെ കാര്യം വരുമ്പോ നോർമലി നമുക്കറിയില്ല, സൗണ്ട് ശബ്ദം കേട്ടിട്ട് ഇപ്പൊ തൊട്ടടുത്ത ഒരാൾ വരുന്നു, നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട്, അങ്ങനെ അത്തരത്തിലുള്ള സേഫ്റ്റി ചലഞ്ചസ് ആയിട്ട് ലൈഫിൽ വരുന്ന, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാൾ രാത്രി സമയത്ത് എവിടെയെങ്കിലും പോകുന്നു സൗണ്ട് കേൾക്കുന്ന, അപ്പൊ അവർ അങ്ങനെയും കൂടെ എക്യുപ്പ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാറുണ്ടോ?
0: അത് ശരിക്കും പറഞ്ഞാൽ സൊസൈറ്റിയാണ് മാറേണ്ടത്. സൊസൈറ്റിയുടെ ഇത് തന്നെ ഇൻക്ലൂസീവ് ആവണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഫയർ എല്ലാം കേട്ടുകൊണ്ട് കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് ഓടണം എന്നില്ല, അല്ലെങ്കിൽ ഡെഫ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയണം എന്നില്ല, ഫയർ എല്ലാം സെറ്റ് റിംഗ് ചെയ്യുമ്പോൾ. അപ്പൊ അവിടെ ഒരു വിഷ്വൽ ഇൻഡിക്കേറ്ററും കൂടെ കൊടുത്താൽ ആ ലൈറ്റ് ഫ്ലിക്കർ ചെയ്യുന്ന കണ്ടാൽ അവർക്കറിയാം, ഓക്കെ, സം ഡേഞ്ചർ ഇസ് എ ഫയർ എല്ലാം നടക്കുവാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ഇനിഷ്യൽ ഓൾറെഡി അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളെ ക്ലാസ്സിൽ വിളിക്കാനായിട്ട് നമ്മൾ പേര് വെച്ച് വിളിക്കാൻ പറ്റത്തില്ല, ഒന്നെങ്കിൽ നമ്മൾ കൈ പൊക്കി കാണിക്കണം, അല്ലെങ്കിൽ ലൈറ്റ് സ്വിച്ച് ഓഫ് ആൻഡ് ഓൺ ചെയ്യും. ലൈറ്റ് ഫ്ലിക്കർ ചെയ്യുമ്പോൾ ഈ വിഷ്വൽ അലേർട്ട് കിട്ടുമ്പോൾ ടീച്ചർ ഇവിടെ ശ്രദ്ധിക്കാൻ പറയുവാണ്, അതുകൊണ്ടാണ് ഈ ലൈറ്റ് ഫ്ലിക്കർ ചെയ്യുന്നതെന്ന് പറയും. പിന്നെ ക്ലാസ്സിലൊക്കെ അവർ ഇരിക്കുന്നത് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒരു റാ ഷേപ്പിലാണ്, റെഗുലർ ക്ലാസ്സിൽ കാണുന്ന പോലെ റോസ് അല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൈൻ ചെയ്യുന്നത് കാണാൻ സാധിക്കണം, ടീച്ചറിനെയും അവർക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കണം. ടീച്ചർ നടുക്ക് നിൽക്കും, റാ ഷേപ്പിൽ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ടീച്ചർ ആക്സസിബിൾ ആയിരിക്കും, ടീച്ചറിനും കുട്ടികളും ആക്സസിബിൾ ആയിരിക്കും. ആക്സസിബിലിറ്റി ഒരു വലിയ കമ്പോണന്റ് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ മീറ്റിംഗ്സ് നടത്താറുള്ളപ്പോഴും ഒക്കെ നമ്മൾ ഇന്റർപ്രറ്ററിനെ വെക്കും. ഡെഫിനറ്റ്ലി ഒരു പ്രോഗ്രാം ഇന്റർപ്രറ്റർ ഇല്ലാതെ നമ്മൾ നടത്താറില്ല. അതിനൊപ്പം തന്നെ എഴുത്തും വായനയും ഒക്കെ നല്ല സ്കില്ലുള്ള കുട്ടികൾക്ക് വേണ്ടി റിയൽ ടൈം ആയിട്ട് നമ്മൾ ആ സ്പീക്കർ സംസാരിക്കുന്നത് ഗൂഗിൾ ഡോക്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യും. അപ്പൊ അവരുടെ ഫോണുമായിട്ട് അത് കണക്റ്റഡ് ആണെങ്കിൽ അവർക്കത് വായിച്ച് മനസ്സിലാക്കാനും സാധിക്കും. അറ്റ് ദ സെയിം ടൈം ഇന്റർപ്രറ്റർ അവിടെ ഉണ്ടെങ്കിൽ അതും കണ്ടിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. രാജ സൊസൈറ്റി ഇങ്ങനത്തെ സർവീസസ് ഒന്നും ഉണ്ടാവണമെന്നില്ല.
1: അതിലേക്ക് വരുമ്പോൾ പൊതുസമൂഹത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ചേഞ്ചസ് ആണ് ആക്ച്വലി കൊണ്ടുവരാൻ സാധിക്കുന്നത്? കാരണം ഇപ്പൊ നമ്മൾ കാണുന്ന പൊതുവിടങ്ങളിൽ ഇതും കൂടി കൺസിഡർ ചെയ്ത് പലപ്പോഴും ഇപ്പൊ പറഞ്ഞ പോലെ ഒരു രാത്രി സമയത്ത് അല്ലെങ്കിൽ ഇപ്പൊ ഒറ്റയ്ക്ക് ഒരാൾ സഞ്ചരിക്കുമ്പോൾ അവർക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ, അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളാണ് ആക്ച്വലി കൊണ്ടുവരേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട്?
0: ഇതിപ്പം നമ്മുടെ കുട്ടികൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ കുട്ടികൾക്ക് ലൈസൻസ് കിട്ടാറുണ്ട്, പക്ഷെ റോഡിൽ ബാക്കിൽ ആംബുലൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ആംബർ ലൈറ്റ് നമ്മൾ റിയർ വ്യൂ മിറർ കൂടെ കാണുമ്പോഴായിരിക്കും അവർ മാറുന്നത്. പക്ഷെ മഴക്കാലത്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് ഈ അലാർമോ അല്ലെങ്കിൽ പോലീസ് സൈറനോ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. അപ്പൊ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന റെസ്പോൺസ് ആ കുട്ടികൾക്ക് ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നമ്മുടെ കുറെ കുട്ടികൾ ഒരു ഔട്ടിങ്ങിന് പോയേക്കുമായിരുന്നു, നല്ല മഴയായിരുന്നു. അപ്പൊ ഈ പോലീസ് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയെന്ന് കുട്ടികൾ അറിഞ്ഞില്ല. കുട്ടികൾ സ്ലോ ആയിട്ട് മഴ ആയതുകൊണ്ട് വളരെ പതുക്കെ വണ്ടി പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ജീപ്പ് ഓവർടേക്ക് ചെയ്തിട്ട് കുട്ടികളെ വണ്ടി ഒതുക്കാൻ പറഞ്ഞു, എന്നിട്ട് അവരെ പോലീസ് സ്റ്റേഷനിൽ വിത്ത്ഹെൽഡ് ചെയ്തു. നമ്മൾ പിന്നെ പോയി സംസാരിച്ച് ഇന്റർവെൻഷൻ ചെയ്യേണ്ടി വന്നു. നമ്മൾ അവിടെ പോയി അവരുടെ ഈ അവസ്ഥയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, പിന്നെ അവർ റിലീസ് ചെയ്തു. എന്നാൽ പോലും പെട്ടെന്ന് വരുന്ന ഒരു റെസ്പോൺസ് ഇങ്ങനെയാണ്, കേൾവി ഇല്ലാത്തത് കൊണ്ടാണ് അവർ മാറാത്തത്. അപ്പൊ അത് പബ്ലിക് കുറച്ചും കൂടി സെൻസിറ്റൈസ്ഡ് ആവണം. അതുപോലെ തന്നെ പൊതു പ്രോഗ്രാംസിന് എനി പ്രോഗ്രാംസ് സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്ററിന്റെ സർവീസ് തീർച്ചയായിട്ടും കൊടുക്കണം. ഇപ്പൊ തന്നെ ന്യൂസ് ചാനൽസിലൊക്കെ RPWD ആക്ട് എൻഫോഴ്സ് ചെയ്യാൻ ഓർഡർ വന്നതുകൊണ്ട് ഒരു സെഗ്മെന്റ് ന്യൂസ് ഇന്റർപ്രറ്ററിനെ വെച്ചിട്ടാണ് അവർ ടെലികാസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതല്ല, ന്യൂസ് ചാനൽ ത്രൂ ഔട്ട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം ആക്സസിബിൾ ആക്കേണ്ടതാണ് ആസ് പെർ RPWD ആക്ട്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻസില്, പിന്നെ ഈ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സിന് ഒക്കെ, ഇവർക്കൊക്കെ ISL പഠിക്കാനും ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ അവർ ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ സൈൻ ലാംഗ്വേജ് ക്ലാസ്സസ് നടത്താറുണ്ട്. ബേസിക് കമ്മ്യൂണിക്കേഷൻ നമ്മളെ ഒരു ഫുൾ കോഴ്സായിട്ടല്ല അവർക്ക് ഉദ്ദേശിക്കുന്നത്, പക്ഷെ എന്നാലും ഈ ഡിസാസ്റ്റർ ടൈമിലും കോവിഡ് സമയത്തും ഒക്കെ നമ്മുടെ ഈ ഡെഫ് പോപ്പുലേഷൻ ആണ് ഏറ്റവും വലിയ ചലഞ്ച് ഫേസ് ചെയ്തത്. കാരണം 24/7 എമർജൻസി സർവീസസും ഹെൽപ്പ് ലൈനും ഒക്കെ സാധാരണ ആൾക്കാർക്കുണ്ട്, ഇവർക്ക് അതില്ലായിരുന്നു. അപ്പൊ ഈ കോവിഡ് സമയത്ത് നമ്മൾ ഇതൊക്കെ ഫോളോ ചെയ്യണം, പുറത്തിറങ്ങരുത്, ഇങ്ങനെയൊക്കെ ഒരുപാട് ഭയങ്കര ചലഞ്ച് ആയിരുന്നു കോവിഡ് സമയത്ത്.

0: മാനേജ് ചെയ്യാൻ ഇവർക്ക് ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ 24/7 ഒരു എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നുണ്ടായിരുന്നു. അതായത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സപ്പോർട്ടോടെയാണ് നമ്മൾ ഈ ഹെൽപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് 14 ഡിസ്ട്രിക്ട്സ് ഉണ്ട്, 14 ഇന്റർപ്രറ്റേഴ്സിനെ ഈ ഹെൽപ്പ് ലൈനിൽ അറ്റാച്ച് ചെയ്തു. ENT ഡോക്ടറിനെ ഉണ്ടായിരുന്നു, ഒരു സൈക്കോളജിസ്റ്റ് അതിലുണ്ടായിരുന്നു, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് അറ്റാച്ച് ചെയ്തു, ഓഡിയോളജിസ്റ്റിനെ അറ്റാച്ച് ചെയ്തു. ഇത്രയും പേര് ഈ ഹെൽപ്പ് ലൈനിൽ അറ്റാച്ച് ആയിരുന്നു. അപ്പൊ അവിടെ എന്തെന്ന് വെച്ചാൽ ഒരു ഡെഫ് പേഴ്സൺ വിളിക്കുന്നത് ഇന്റർപ്രറ്ററിനെ ആയിരിക്കും. ഇന്റർപ്രറ്റർ വിളിക്കുന്നത് 3-way കോൾ ആണ്. ഏത് സർവീസ് ആണ് ആൾക്ക് ആവശ്യം ആ ആളെ ആയിരിക്കും വിളിക്കുന്നത്. അവിടെ വിളിച്ചിട്ട് അവര് എന്താണ് ആവശ്യം, ഈ ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ ഈ മരുന്ന് വേണം, അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് ബാറ്ററി വേണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ അവരെ എത്തിക്കാനായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ആ ഇന്റർപ്രറ്റർ ഫെസിലിറ്റേറ്റ് ചെയ്തത്. ENT ഡോക്ടറിന്റെ അടുത്ത് സംസാരിച്ച ഡോക്ടറിന്റെ അടുത്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ വിളിക്കും. ആ സമയത്ത് ഒരുപാട് പേര് നല്ല ഡിപ്രഷനിലോട്ട് പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. ബിക്കോസ് പുറത്ത് പോകാൻ പറ്റുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ സർവീസിൽ കണക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് സംസാരിക്കും, ഇന്റർപ്രറ്റ് ആ കോൺവെർസേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യും. ഒരുപാട് ആൾക്കാർ ഈ ഹെൽപ്പ് ലൈൻ കൊണ്ട് നമുക്കത് കേറ്റർ ചെയ്യാൻ സാധിച്ചു. അപ്പൊ ഇതൊക്കെ സൊസൈറ്റി അവയർ ആവേണ്ട കാര്യങ്ങളാണ്. ഇവരുടെ ഒരു അവസ്ഥ ആ സമയത്ത് മനസ്സിലാക്കേണ്ടിയിരിക്കും. അറ്റ്ലീസ്റ്റ് ദേ ഡിസേർവ് എംപതി, വി ഹാവ് ടു എംപതൈസ് വിത്ത് ദം, എന്നാലേ നമുക്ക് ചേഞ്ചസ് ഉണ്ടാവാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവരെ വിളിക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ടേംസ് ഡെഫ് ആൻഡ് ഡം എന്നാണ് പറയാറുള്ളത്. അപ്പൊ ഈ ഡം ശരിക്കും പറഞ്ഞ ഒരു നെഗറ്റീവ് ടേം ആണ്. ഡം എന്ന് വെച്ചാൽ ഫൂൾ, അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സംസാരിക്കാൻ പറ്റാത്തത്, അങ്ങനെ സംസാരിക്കാൻ പറ്റാത്തതെന്ന് അവർ അവരെ അങ്ങനെ കാണുന്നില്ല. കാരണം അവര് പറയുന്നേ നമുക്ക് നമ്മുടെ ഒരു ഭാഷയുണ്ട്, ആംഗ്യ ഭാഷയുണ്ട്, നമുക്ക് സംസാരിക്കാൻ പറ്റും. നിങ്ങളാണ് നമ്മളോട് സംസാരിക്കാൻ പറ്റാത്തത്. നമ്മൾ ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ നമ്മളാണ് ലാർജർ സൊസൈറ്റി, നമ്മളാണ് അവരെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അല്ലാതെ അവരല്ല നമ്മളെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ അവരുടെ ഭാഷ പഠിക്കണം, അല്ലാതെ അവര് നമ്മുടെ ഭാഷ പഠിച്ചിട്ട് നമ്മൾ ഇൻക്ലൂസീവ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
1: നമുക്കറിയാം അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനം വരികയാണ്. ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ നമ്മുടെ സൊസൈറ്റിയോട് അല്ലെങ്കിൽ ഇത് കേട്ടിരിക്കുന്നവരോട് പറയാനുള്ളത് എന്താണ്?
0: ഞാൻ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും എന്റെ മെസ്സേജ് ആയിട്ട് തന്നെ എടുക്കാം. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, ഇവരുമായിട്ട് സംസാരിക്കാൻ, ഇവരുടെ ഭാഷ പഠിക്കുക, ആംഗ്യഭാഷ പഠിക്കുക. കാരണം ഒരു ബിഗ് ഗ്രൂപ്പ് തന്നെയാണ് ഈ സൈനിങ് ഡെഫ് എന്ന് പറഞ്ഞത്. അപ്പൊ അവരെ സൊസൈറ്റിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അവരുടെ ഭാഷ പഠിക്കുക. അത് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം സ്കൂളുകളിലോ അല്ലെങ്കിൽ ഗവൺമെന്റിലൊക്കെ നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. കേൾവി ഉള്ള കുട്ടികൾ പഠിക്കുന്ന മെയിൻ സ്ട്രീം സ്കൂളിൽ ഒരു ISL ടീച്ചറിനെ അപ്പോയിന്റ് ചെയ്യാനേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്റർപ്രറ്ററിനെ അപ്പോയിന്റ് ചെയ്യാൻ. നമുക്ക് അങ്ങനത്തെ കോഴ്സുകളുണ്ട്, ഡിപ്ലോമ ഇൻ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞ 2-year റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കോഴ്സാണ്. ഡിപ്ലോമ ഇൻ ടീച്ചിങ് ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ടീച്ചേഴ്സിനെ ജനറേറ്റ് ചെയ്യുന്നത് ഡെഫ് ആയിട്ട് വേണ്ടിയുള്ള ആൾക്കാർക്കുള്ള കോഴ്സാണ്. അതും റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്ത 2-year കോഴ്സാണ്. അതായത് ഈ കോഴ്സുകളെല്ലാം നിഷിലുണ്ട്. അപ്പൊ ഈ കോഴ്സുകളൊക്കെ പാസ്സായ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുക. നമുക്കിപ്പം അങ്ങനത്തെ പോസ്റ്റുകളൊന്നുമില്ല. നമ്മൾ സ്കൂളിൽ ഭാഷ പഠിക്കുന്നത്, നമ്മൾ പഠിച്ചിട്ടുള്ളത് ഹിന്ദി പഠിക്കുന്നുണ്ട്, മലയാളം മീഡിയം സ്കൂളാണെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ്, തേർഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ പല പല ലാംഗ്വേജ്, ഇപ്പൊ ചില സ്കൂളുകൾ ഫ്രഞ്ച് ഒക്കെ ഉണ്ട്, ജർമ്മൻ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. വൈ നോട്ട് ഇൻക്ലൂഡ് സൈൻ ലാംഗ്വേജ് ആസ് എ സബ്ജക്ട്? അങ്ങനെ ഒരുപാട് അവയർനെസ് സ്കൂൾ തരത്തിൽ തന്നെ കൊണ്ടുവരാൻ സാധിക്കും. കൊച്ചുകുട്ടികൾക്ക് ചേഞ്ച് ബുദ്ധിമുട്ടില്ല, അവർ അടങ്ങ് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും. വലിയവർക്കാണ് ഈ ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടും. ആസ് വി ഗ്രോ വി ആർ മോർ റെസിസ്റ്റന്റ് ടു ചേഞ്ചസ്. ദെൻ വി ആർ കിഡ്സ്, നമുക്ക് അതൊക്കെ നമ്മുടെ ഒരു ഭാഗമായിട്ട് മാറും. കൊച്ചിലേ തൊട്ട് തന്നെ എല്ലാ കുട്ടികളും പഠിക്കേണ്ട ഒരു സബ്ജക്ട് ആയിട്ട് ഈ ചേഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അവരും നല്ലപോലെ എംപത്തറ്റിക് ആവും. ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയെ കണ്ടാൽ അവരെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും. ഇവർ മാറ്റി നിർത്തേണ്ട ആവശ്യമേ വരുന്നില്ല. വളരെ മിടുക്കരുള്ള ആൾക്കാരാണ്. ഒരുപാട് ഫേംസിൽ നമ്മുടെ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരെ ഒന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ബട്ട് യു ഹാവ് ടു ഗിവ് ദ ഓപ്പർച്യൂണിറ്റി, യു ഹാവ് ടു ഗിവ് ദ ചാൻസ്. നമുക്കൊരു മനസ്സ് നമ്മൾ തുറന്നിരിക്കണം.
1: ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുന്നവർ പലരും ഇതെങ്ങനെയാണ് അവരോട് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചവരുണ്ടാവാം. അവർക്ക് കൃത്യമായ ഒരു ഉത്തരം ഇതിലൂടെ കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.
2: നിഷിലെ പ്രിൻസിപ്പൽ ഇൻചാർജും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഗ്രി HI ഡോക്ടർ രാജീഗോപാലുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. കൂട്ടുകാരി.
3: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1-ാം സമ്മാനം 30 കോടി രൂപ, 2-ാം സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: നിങ്ങളൊരു റിസർവ്ഡ് ടിക്കറ്റാണോ നോക്കുന്നത്, അതോ പെട്ടെന്നുള്ളൊരു യാത്രയ്ക്ക് അൺറിസർവ്ഡ് ടിക്കറ്റോ, കൂട്ടുകാരെ യാത്രയാക്കാൻ പ്ലാറ്റ്ഫോം ടിക്കറ്റോ? എല്ലാം ഒരിടത്ത്.

0: ഇന്ത്യൻ റെയിൽവേയുടെ ഒഫീഷ്യൽ റെയിൽവൺ ആപ്പ് റിസർവ്ഡ് ടിക്കറ്റുകൾ, അൺറിസർവ്ഡ് ടിക്കറ്റുകൾ, പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ, ഈ മൂന്ന് സൗകര്യങ്ങളും ഒരൊറ്റ ആപ്പിൽ. സമയം ലാഭിക്കൂ, എളുപ്പത്തിൽ യാത്ര ചെയ്യൂ.
1: ഞായറാഴ്ച രാത്രി 8 മണിക്ക് നാട്ടുചിന്തിൽ അമ്പലപ്പുഴ സുരേഷ് വർമ്മയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ. കഥ പാത്രചരിതം.

0: മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാത്രി 8 മണിക്ക്
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പറന്ന് പറന്ന് പറന്ന് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. രചന ഓൻവിക്കുറുപ്പ്, സംഗീതം ജോൺസൺ.
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിന് വേണ്ടി ഗായത്രി പാടിയ ഗാനമായിരുന്നു ഇത്. രചന അനു മേനോൻ, സംഗീതം ബ്രിതേഷ് വേഗ.
1: சில நொடிகளில் தொடரும் செய்தி அறிக்கைகள். டெல்லியிலிருந்து அஞ்சலாகும்.